കണ്ണെ തൊട്ടു മനം തൊട്ടു ഈനം തൊട്ടു ഈടം തൊട്ടു വലം തൊട്ടു ഏനടി ചിന്നമ്മ എന്ന നെനപ്പ് ഇങ്ങെ എന്നാത്തെ കണ്ടിയോ എന്ത സീരിപ്പ് വയസ്സിലെ മുല്ല മൊട്ട് വാലിപം കാളെക്കട്ട് അമ്മാടി കണ്ണെ തൊട്ട് മനം തൊട്ടു ഈനം തൊട്ടു വടം തൊട്ടു.

0: അതിലേക്ക് അടുത്ത തരം പാടൽ.
1: മിൻസുമറു കനവ് തിരയിൽ എ റഹ്മാൻ ഇസയിൽ സുജാത മറ്റും മലേഷ്യ വാസുദേവൻ കുരലിൽ വൈരമുത്തു വരയിൽ ഇരുന്ന് പൂ പൂക്കും പാടൽ. പൂ പൂക്കും ഓസൈ അത് കേൾക്കത്താൻ ആശൈ, പുൽവിരിയും ഓസൈ അത് കേൾക്കാൻ ആശൈ.
0: പച്ചകിനിൽ കുക്കു സംഗീതം സുരിതരുമി തങ്കപ്പെണ്ണി
1: ഇതു പാടൽ കാട്ടലയിൽ.

കണ്ണെ തൊട്ടു മനം തൊട്ടു ഈനം തൊട്ടു ഈടം തൊട്ടു വലം തൊട്ടു ഏനടി ചിന്നമ്മ എന്ന നെനപ്പ് ഇങ്ങെ എന്നാത്തെ കണ്ടിയോ എന്ത സീരിപ്പ് വയസ്സിലെ മുല്ല മൊട്ട് വാലിപം കാളെക്കട്ട് അമ്മാടി കണ്ണെ തൊട്ട് മനം തൊട്ടു ഈനം തൊട്ടു വടം തൊട്ടു.